സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്. പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: പാട്ട് പാടി ബോറടിപ്പിക്കാൻ വന്നതല്ല. എൻ്റെ പേര് സലീം, കണ്ണൂർ സ്വദേശിയാണ്, കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. ഈയിടെ റേഡിയോ കൊച്ചി 90 FM-ൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, കലാപ്രബോധിനി എന്ന ആ പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങൾ. ഇതിനു മുമ്പ് ഒരു സ്റ്റുഡിയോയിൽ പോലും പാടിയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ശരിക്കും എനിക്കതൊരു അനുഭവമായിരുന്നു. പാട്ട് കേട്ടവരുടെ സ്ഥിതി എന്താ എന്ന് അറിയില്ല. എന്തായാലും അടുത്തറിയുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും വിളിച്ച് ഗംഭീരമായെന്ന് പറഞ്ഞു. പാട്ടുകളുടെ ഇടയ്ക്ക് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞതിലൊരു ചെറിയ ചളിപ്പുണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷം തോന്നി. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്പമെങ്കിലും പാടുന്നവർക്ക്, അതിനൊരു അവസരം പോലും ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു വേദിയാണ് റേഡിയോ കൊച്ചി 90 FM-ലെ കലാപ്രബോധിനി എന്ന പ്രോഗ്രാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പറ്റുമെങ്കിൽ അവയെ സ്വന്തം ജീവിതവുമായി ഒന്ന് ഓർത്തിണക്കി അങ്ങനെ അവതരിപ്പിക്കുക, നന്നാവും. ഒരു ദിവസം ഒരു ചേഞ്ചൊക്കെ ആവട്ടെ. നാളെ റേഡിയോയിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് നമുക്കും പറഞ്ഞു നടക്കാലോ. ഏതായാലും വേഗം തന്നെ റേഡിയോ കൊച്ചി 90 FM-ലേക്ക് വിളിച്ചോളൂ.
1: സലീമേട്ടന് ഇഷ്ടം പാടാനായിരുന്നു. നിങ്ങൾക്കിതുപോലെ പാടാനോ മിമിക്രി അവതരിപ്പിക്കാനോ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കാനോ സംഗീതോപകരണങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ കവിതകൾ ചൊല്ലാനോ അങ്ങനെ ഏത് മേഖലയാവട്ടെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ച് കൊച്ചു കഴിവുകൾ ലോകമറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സാധകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വരിശകൾ, അലങ്കാരങ്ങൾ എന്നിവ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പല പല രാഗങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അതിൻ്റെ അടിസ്ഥാന പാഠങ്ങളായ ഗീതങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. 5 ഗീതം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. ഇന്ന് പഠിക്കുന്നത് സാവേരി രാഗത്തിലുള്ള ഗീതം. 15-ാമത്തെ മേളകർത്ത രാഗമായ മായാമാളവ ഗൗളയിൽ ജന്യമാണ് സാവേരി. സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം എന്നിവയാണ് ആരോഹണത്തിൽ. അവരോഹണത്തിൽ എല്ലാ സ്വരങ്ങളും വരുന്നുണ്ട്. ഷഡ്ജം, കാക്കളി നിഷാദം, ശുദ്ധദൈവതം, പഞ്ചമം, ശുദ്ധ മധ്യമം, അന്തരഗാന്ധാരം, ശുദ്ധ ഋഷഭം. ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളും വരുന്നതുകൊണ്ട് ഔഡവ സമ്പൂർണ്ണ രാഗമായിട്ടാണ് സാവേരിയെ പറയപ്പെടുന്നത്. സാവേരി ഗീതത്തില് സാവേരി രാഗത്തിന് മധ്യമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്നാണ് അതിൻ്റെ മധ്യമം, നീട്ടി ദീർഘമായ മധ്യമം പാടുന്നത്. പിന്നെ സാവേരി എന്ന പേര് വരാൻ കാരണം സായോട് വളരെ ചേർന്ന് നിൽക്കുന്ന രീയാണ്, ഋഷഭമാണ്. സാ തന്നെ രീ എന്ന അർത്ഥം വരുന്ന വരത്തക്ക രീതിയിലാണ് സാവേരി എന്ന പേര് ഈ രാഗത്തിന് വന്നിരിക്കുന്നത്. സാവേരി ഗീതത്തിലേക്ക് കടക്കാം. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ പഠനത്തിനായി എത്തിയിരിക്കുന്നത് കുമാരിമാർ നന്ദിനി, അന്നാമെറിൻ, ആഗി ജോയ്, പല്ലവി, ആൻപവി.

ഗീതം എന്ന പാഠഭാഗത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ രാഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മൾ വർണ്ണങ്ങൾ, കീർത്തനങ്ങൾ എന്നിവ പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് നമ്മൾ പഠിച്ചത് സാവേരി രാഗം. സാവേരി രാഗത്തിലെ ഗീതമാണ് പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

പെണ്ണുച്ച ഒരു പച്ച കണ കിട്ടി.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

സിനിമാ കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.

കൗതുകവും കുസൃതിയും ഒക്കെ ഉണർത്തി നാട്ടുപാതകളിലൊക്കെ പണ്ടുകാലങ്ങളിൽ സ്ഥിരമായി കണ്ടുവരാറുള്ളതായിരുന്നു അപ്പൂപ്പൻ താടികളെ. ആകാശത്തിലൂടെ സ്വതന്ത്രമായി അലയുന്ന അപ്പൂപ്പൻ താടികളെ പോലെ ആയിരിക്കാം ഒരുപക്ഷെ കുഞ്ഞു മനസ്സുകളും. കാക്കോത്തിക്കാവും ഗ്രാമവും അപ്പൂപ്പൻ താടികളെ കൗതുകത്തോടെ ഊതിപ്പറപ്പിക്കുന്ന കുട്ടികളും. ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെ നിഷ്കളങ്കമായ ഗ്രാമീണ ഭംഗിയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ആ ഗ്രാമത്തിൽ വത്സലയും അവളുടെ എല്ലാമെല്ലാമായ വാവച്ചിയുമുണ്ട്. അവർ ഒരുമിച്ച് കളിച്ചു നടക്കാറുള്ള കുന്നിൻ ചെരുവുകളും

0: കുറച്ച് വെള്ളം കുടിക്കാൻ.
1: അച്ഛന്റെ വെള്ളം ചേക്കണോ?
2: ആരാ മോളെ?
1: ധർമ്മക്കാരനാ.
2: എടുത്തു കൊടുക്ക്.
1: ഇപ്പൊ തരാട്ടോ. വാവ കാന്റീൻകാരിലേക്ക് വരണ്ട, ഞാൻ പോയി എടുത്തോണ്ട് വരാം.

0: Babe. Babe. Babe. Babe. Babe. Babe. Acha.
1: എന്താ മോളെ? മോളെ മോളെ മോളെ മോളെ മോളെ മോളെ
2: വർഷങ്ങൾ അങ്ങനെ പലതും കടന്നുപോയി. കണക്ക് ഒരു പഠന വിഷയമായി തുടരുന്നിടത്തോളം കാലം കുട്ടികൾക്കും അതൊരു വിഷയം തന്നെയാണ്. ഗ്രാമത്തിലെ സ്കൂളിൽ പഠിക്കുന്ന മുരളിക്കും കൂട്ടർക്കും കണക്ക് എന്നും ഒരു പേടി സ്വപ്നമാണ്.

0: കാലൻമത്തായി എന്ന് അവർ വിളിക്കുന്ന അവരുടെ കണക്കുമാഷിന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം കാക്കോത്തിക്കാവിൽ ചെന്ന് കാക്കോത്തിക്ക് കല്ലുകെട്ടുക എന്നതാണ്.
1: ഞാൻ കാക്കോത്തിക്ക് കല്ലു കെട്ടും.
2: എന്താ ഈ കാക്കോത്തിക്ക് കല്ലു കെട്ടുക?
3: കാക്കോത്തിക്ക് കല്ലുകെട്ടി മന്ത്രം ചൊല്ലിയ എന്താഗ്രഹവും സാധിക്കുന്ന കാക്കോത്തിക്ക് വലിയ ശക്തിയാ.

0: കാക്കുത്തിക്കാവിലെ കാക്കുത്തി പെണ്ണിന് താലിക്കും മാലയ്ക്കും പൊന്നു വെക്കാം, മൂക്കുത്തി കല്ലെല്ലാം വേറെ വെക്കാം. ഇക്കൊല്ലം മേടത്തി കല്യാണം വേണമെങ്കിൽ കയ്യിലെ തല്ലെല്ലാം കൊണ്ടേ പോ, ഈ കയ്യിലെ തല്ലെല്ലാം കൊണ്ടേ പോ. ഇനി കാലം മൊത്തായി തല്ലാൻ കിട്ടില്ല, നോക്കൂ പട ജോണി നമുക്ക് പോവാം.
1: എന്തായാലും അന്ന് മുരളിക്ക് തല്ലു കിട്ടിയില്ല. കുഞ്ഞു മനസ്സുകളിൽ കാക്കോത്തിയുടെ ശക്തിയിലുള്ള വിശ്വാസം ഒന്നുകൂടി അടിയുറച്ചു.
2: കാക്കോത്തിയെ കണ്ടിട്ട് എന്തിനാ പേടിച്ച് ഓടിയേ? കാക്കോത്തിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാ. കാക്കോത്തിയെ കാണാൻ പറ്റുന്നതും കാക്കോത്തിയുടെ പാട്ട് കേൾക്കാൻ പറ്റുന്നതും ഒക്കെ ഒരു ഭാഗ്യ.
0: ആരാ മുഖ്യമേ കാക്കോത്തി?
2: അതോ അത് വലിയൊരു കഥയാ, കാക്കാലത്ത് സുഭദ്രയുടെ കഥ. പണ്ട് പണ്ട് ഈ കാവ് ശിവന്റെ കാവായിരുന്നു. അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഒരു പെണ്ണ്, കാക്കാലത്തി സുഭദ്ര. ഏഴക എണ്ണക്കറപ്പ് ദൈവളെ പോലെ. ചെമ്പട്ടുടുത്ത് ചെങ്കല്ലു മൂക്കൂട്ടിയിട്ട് കല്ലുമാലയും കക്കമാലയും ഇട്ട് ഈ നാട് മുഴുവൻ പാട്ടും പാടി നടന്നു കാക്കാലത്തി സുഭദ്ര. സുഭദ്രയുടെ പാട്ട് കേട്ട ചെല്ലമ്പള്ളി മഠത്തിലെ ഇളനീലാണ് സുഭദ്രപ്പെടിനോട് വല്ലാത്ത കൊതി. ആരായി ഇളനീലാൻ? ഒറ്റക്കാലൻ, ദുഷ്ടൻ, കശ്മലൻ ദൈവനെ പോലെ. പാട്ടും പാടി നടന്ന കാക്കാലത്ത് സുഭദ്രയുടെ പിന്നാലെ കൊതിയോടങ്ങനെ പാത്തും പതുങ്ങി നടന്നു ഒറ്റക്കാലൻ ഇളനീലാൻ. കൊരിക്ക മലക്കണവന്മാരുടെ കുരുതി ഉത്സവത്തിന് നാടകം കളിക്കാൻ വന്ന പാണ്ഡിക്കാരുടെ നാടകത്തിൽ ഒരു ഭാഗവതരുണ്ടായിരുന്നു. രസികൻ മിടുമിടുത്ത് കണ്ടാലോ കാമരേവൻ ദൈവം തന്നെ. ഭാഗവതരുടെ പാട്ട് കേട്ട സുഭദ്ര ഭാഗവതരെ നോക്കി അങ്ങിരുന്നു. എന്തിനു പറയുന്നു, പത്താം ഉത്സവത്തിന്റെ അന്ന് ഭാഗവതരും സുഭദ്രയെ ലോകത്തിലായി. നാട് മുഴുവൻ ഭാഗവതരും സുഭദ്രയെ പാട്ടും പാടി നടന്നു. ഒറ്റക്കാലിന് ഇളമീലാന്റെ മനസ്സിലോ പകയും കുശുമ്പും അങ്ങനെ അങ്ങ് നിറഞ്ഞു. ഒരു മേടമാസ സന്ധ്യയില് അമ്പലക്കുളത്തിൽ നിന്ന് കുളിയും കഴിഞ്ഞ് പഞ്ചാമൃതവും പ്രസാദവും ഒക്കെയായി ഭാഗവതരെ കാണാൻ ചെന്ന സുഭദ്ര കണ്ടതെന്തവാ? ആറുമോണിപ്പെട്ടിയുടെ അടുത്ത് ചത്ത് കിടക്കുന്ന ഭാഗവതരെ. വേണ്ട നിൽക്കുന്നു ഒറ്റക്കാലും ഇളമീലാനും കുറെ ചട്ടമ്പികളും സുഭദ്രേനെ പിടിക്കാൻ. ഒറ്റ ഓട്ടായിരുന്നു സുഭദ്ര ശിവന്റെ നടയിലോട്ട്, ഇളമീലാനും ചട്ടമ്പികളും പിന്നാലെ. കാവിനകത്തിട്ട് അവര് സുഭദ്രയെ വലിച്ചലച്ചു. അവിടെ കല്ലുമാലയും കക്കമാലയും ഒക്കെ പൊട്ടിച്ചത് ഒരു വിടവശയായ അവൾ ശിവപ്രതിഷ്ഠയിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അന്നേരെ എവിടെ നിന്നറിഞ്ഞില്ല സുഭദ്രയ്ക്ക് വല്ലാത്തൊരു ശക്തി അങ്ങ് വന്നു. ശിവരിങ്ങും കയ്യിലെടുത്ത് വട്ടം ചൊരറ്റി ഒറ്റയടി ഇളമീലാന്റെ തലയ്ക്ക്. ഇളമീലാൻ പടഞ്ഞു വീണു മരിച്ചു. കാക്കാലത്ത് സുഭദ്ര കാവിൽ കുടിയേറി. അന്നു മുതൽ ശിവന്റെ ഈ കാവ് കാക്കോട്ടിക്കാവായി. ഇന്നും വെള്ളാരം കല്ലുകൾ കൊണ്ട് മാല കെട്ടി ഭാഗവതരെയും കാത്തുകാത്തിരിക്കുക കാക്കോത്തി സുഭദ്ര. വെള്ളാരം കല്ലുകൾ ആ നടക്ക വെച്ച് പ്രാർത്ഥിച്ചോളൂ. എന്താഗ്രഹവും കാക്കോത്തി

0: തരും.
1: കാക്കോത്തിയും കാക്കോത്തിയുടെ ഐതിഹ്യവും മുത്തയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ തലമുറകൾ താണ്ടുന്നത്. നല്ല കഴിവും സാമർത്ഥ്യവുമുള്ള കുട്ടിയാണ് മുരളിയെങ്കിലും അവന്റെ വീട്ടിലെ സാഹചര്യം തീരെ മോശമായിരുന്നു. അവനെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന ചിന്തയും അവനെ വല്ലാതെ അലട്ടുന്നുണ്ട്. കണക്കുമാഷിനു പകരം പുതുതായി വന്ന വത്സല ടീച്ചറെ കുട്ടികൾക്ക് നന്നേ പിടിച്ചു. അധികം ശാസിക്കാത്ത, ചിരിച്ചുകൊണ്ട് അനുകമ്പയോടെ മാത്രം പെരുമാറുന്ന വത്സല ടീച്ചർ. മുരളിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ വത്സല ടീച്ചർക്ക് അവനോട് സഹതാപം തോന്നി.
2: മുരളിയെ എല്ലാരും കളിയാക്കും ടീച്ചർ, മുരളി പാവോ. മുരളിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, കാളവണ്ടിക്കാരനെ എവിടുന്നോ കിട്ടിയതാ. അവരൊരുപാട് പണിയെടുപ്പിക്കും, എന്നാലും ഒറ്റ ദിവസം ക്ലാസ് മുടങ്ങത്തില്ല. പഠിക്കണമെന്ന് അവന് വലിയ ഇഷ്ടമാ.
1: ആരോരുമില്ലാത്ത, ആർക്കും വേണ്ടാത്ത മുരളിയെ ഏറ്റെടുത്താലോ എന്ന് വരെ വത്സല ആലോചിച്ചു. സഹപാഠിയുമായുള്ള തല്ലുപിടുത്തത്തെ തുടർന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ മുരളിക്ക് അപ്പോഴേക്കും ജീവിതം തന്നെ മടുത്തിരുന്നു. അവൻ കാക്കോത്തിക്കാവിനടുത്തിരുന്ന് കരഞ്ഞുപോയി. അവിടെ വെച്ച് അവനൊരു പാട്ട് കേൾക്കുന്നു. കാക്കോത്തിയുടേതായിരിക്കാമെന്ന് തെറ്റിദ്ധരിച്ച് ആ കാവിനുള്ളിലേക്ക് അവൻ നടന്നടുത്തു. അപ്പോൾ അവിടെ ഒറ്റയ്ക്കിരുന്ന് പാട്ടുപാടുന്ന ഒരു നാടോടി പെണ്ണിനെ അവൻ കണ്ടുമുട്ടി. അന്ന് അവൻ പേടിച്ച് തിരിച്ചോടിപ്പോയെങ്കിലും വളർത്തച്ഛന്റെയും അമ്മയുടെയും പീഡനം സഹിക്കവയ്യാതെ പഠിത്തവും വീടും നാടുമൊക്കെ ഉപേക്ഷിച്ച് ആ കാവിനുള്ളിലേക്കു തന്നെ അവൻ ഓടിക്കയറി. അവന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയിട്ടാകണം നാടോടി കൂട്ടത്തിന്റെ തലവൻ അവനെയും അവരുടെ കൂട്ടത്തിൽ കൂട്ടി. പാടാനും ആടാനുമുള്ള അവന്റെ കഴിവ് നാടോടി കൂട്ടത്തെ വിസ്മയത്തിലാഴ്ത്തും. അങ്ങനെ നാടോടി കൂട്ടത്തിലെല്ലാവർക്കും അവൻ പ്രിയപ്പെട്ടതായി മാറും. പാട്ടുപാടുന്ന നാടോടി പെൺകുട്ടിയെ അവൻ കാക്കോത്തി എന്ന് വിളിച്ചു. ഒരനിയനെ പോലെ മുരളിയെ സ്നേഹിക്കാൻ അവൾക്കും പതിയെ പതിയെ കഴിഞ്ഞു. അവനും ആരൊക്കെയോ ഉണ്ടെന്ന തോന്നൽ ആദ്യമായി നാം വിട്ടു. മുരളിയുടെ തുടർച്ചയായുള്ള അവധിയുടെ കാരണം അന്വേഷിച്ചറിഞ്ഞ വത്സലയ്ക്ക് സങ്കടമായി. എന്നാൽ കാക്കോത്തിയുമൊത്ത് പുതിയ ജീവിതം ആഘോഷമാക്കുകയായിരുന്നു മുരളി. അവന് അതുമാത്രം മതിയായിരുന്നു. നിനച്ചിരിക്കാത്ത നേരത്ത് തങ്ങളെ വിട്ടുപിരിഞ്ഞ വാവാച്ചിയോർത്ത് ഇന്നും വത്സലയും അച്ഛനും ദുഃഖത്തിലാണ്. മുരളി കൂടി തന്നെ വിട്ടുപിരിഞ്ഞുവെന്ന ചിന്തയിൽ ആ സങ്കടം അവൾ അച്ഛനോടായി പങ്കുവച്ചു.
3: ആ
4: മുരളിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അവന് ക്ലാസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കരുതായിരുന്നു.
3: നീ വിഷമിച്ചിട്ടെന്താ? അതായിരിക്കും അവന്റെ വിധി.
4: അതല്ല അച്ഛാ, അവന്റെ പഠിപ്പ് മുടങ്ങാനും തണ്ടക്കാരുടെ കൂട്ടത്തിൽ ചേരാനും ഞാൻ തന്നെ നിമിത്തമായല്ലോ എന്ന് ഓർക്കുമ്പോഴാ

0: അറിഞ്ഞുണ്ട് ആ കുട്ടിയെ തെണ്ടക്കാരുടെ കൂട്ടത്തിൽ വിടാൻ മനസ്സ് വരുന്നില്ല.
1: അതിന് അവനെ ആരും പിടിച്ചോണ്ട് പോയല്ലോ മോളെ, അവൻ താനേ പോയതല്ലേ. ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം, വീട്ടിലും കൊണ്ടാക്കാം, ഹെഡ്മാഷ കണ്ട് സംസാരിച്ച് സ്കൂളിലും കേട്ടാ പോരെ മോളെ.
0: വേണ്ട അച്ഛാ, അച്ഛൻ ബെത്തപ്പെടുകയൊന്നും വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം.
1: എന്നെ ഒട്ടും ബെത്തപ്പെടുത്താതെ നിന്റെ ബെത്തപ്പാടുകളൊക്കെ കൂട്ടുകയല്ലേ മോളെ.
0: തുടങ്ങി അച്ഛൻ പോയി കിടന്നേ.
2: ഇപ്പറത്താണെങ്കിലോ കാക്കോത്തിയുമായി കല്ലുകൊത്താൻ കൂടിയിരിക്കുകയാണ് മുരളിയും. കല്ലുകൊത്താൻ പോകുന്നതിനിടയിൽ ചില്ലർ തമാശകളൊക്കെ ഒപ്പിക്കാനും അവർ മടിക്കാറില്ല. മുരളിയുടെ പഴയ കണക്കുമാഷ് മത്തായിയെ കണ്ടപ്പോൾ ഒന്ന് കളിയാക്കാതെ വിടുന്നത് എങ്ങനെയാണ്

0: നേരത്തെ വിളിച്ച പോലെ ഒന്നുകൂടെ വിളിക്കാം. എന്തോ ഒരു കുഴപ്പം പോലെ.
1: വിളിക്കണോ?
0: വിളിക്കേ.
1: കല്ല് കൊത്താനുണ്ടോ? കല്ല്.
0: ആ കുഴപ്പമില്ല, നിനക്ക് വിളിക്കാം.
1: വിളിക്കാം. കാലമത്തായുണ്ടോ? കാലൻ.
0: ഒരു കല്ലു കൊത്തിയാ നിനക്കെത്ര കിട്ടാം?
1: 50 പൈസ കിട്ടും.
0: ഇന്ന് നിനക്കെത്ര കൊത്താം?
1: 3-4 കൊത്താം സാറേ.
0: എന്നാൽ ഇന്ന് കൊത്തണ്ട, മേലിൽ ഈ വഴിക്ക് വരണ്ട. വിളിച്ചു കൂവാതെ നടക്കണം.
2: മുരളിയെ അന്വേഷിച്ച് വത്സല ടീച്ചറും കൂട്ടുകാരും നടക്കാൻ സ്ഥലമൊന്നും ബാക്കിയില്ല. മുരളിയുടെ വീട്ടിലും കാക്കോത്തിക്കാവിലുമൊക്കെ പോയെങ്കിലും എവിടെയും മുരളിയെ മാത്രം കണ്ടില്ല. വളർന്നു വലുതായ കാക്കോത്തിയെ കാണുമ്പോൾ നാടോടി മൂപ്പൻ ഇടയ്ക്കിരുന്ന് ആലോചിക്കാറുണ്ട് അവൾ അയാളുടെ കയ്യിലേക്ക് വന്ന സന്ദർഭത്തെക്കുറിച്ച്. പൂവാച്ചു എന്ന് വിളിപ്പേരുള്ള യാചകവേഷം കെട്ടിയ തട്ടിപ്പുകാരന്റെ കയ്യിലാണ് ഒരു സുന്ദരി കുഞ്ഞു കുട്ടിയെ മൂപ്പൻ കാണുന്നത്. അവളെ അയാൾ ഉപദ്രവിക്കുമെന്നറിയാവുന്നത് കൊണ്ട് ബലപ്രയോഗത്തിലൂടെ മൂപ്പൻ അവളെ അയാളിൽ നിന്നും രക്ഷപ്പെടുത്തി. അന്നു മുതൽ അവൾ ഒരു മകളെ പോലെ അയാളുടെ കൂടെയുണ്ട്. അവൾ അയാളെ വിളിക്കുന്നതും അപ്പ എന്നാണ്. പക്ഷേ പൂവാച്ചു ഇന്നും അവളെ പിന്തുടരുന്നുണ്ട്. കുഞ്ഞുകുട്ടി പിണക്കത്തിനും ഇണക്കത്തിനുമൊക്കെ ഇടയിലൂടെ മുരളിയും കാക്കോത്തിയും ദിവസങ്ങൾ തള്ളി നീക്കി. പറന്നു വന്ന അപ്പുപ്പൻ താടികളിൽ ഒരെണ്ണം മുരളി തന്റെ പ്രിയപ്പെട്ട കാക്കോത്തിക്ക് സമ്മാനിച്ചു. അവളത് കുസൃതി നിറഞ്ഞ ചിരിയോടുകൂടി ദൂരേക്ക് പറത്തിവിട്ടു. മറ്റൊരറ്റത്ത് നിന്ന് പറന്നു വരുന്ന അപ്പുപ്പൻ താടിയെ കൈനീട്ടി വത്സല ടീച്ചർ പിടിച്ചു. ദേശങ്ങളെയും മനുഷ്യരെയും ബന്ധങ്ങളെയും കോർത്തിണക്കുന്ന അപ്പുപ്പൻ താടികൾ കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെ പ്രതീകമായി മാറുകയാണ് കഥയിലുടനീളം. കാക്കോത്തിയോടൊത്തുള്ള ഓരോ ദിവസവും മുരളിക്ക് ഓരോ ജന്മം പോലെയായിരുന്നു. ചിലപ്പോൾ അവർ കല്ലുകൊത്തുകാരായിരിക്കാം, ചിലപ്പോൾ പക്ഷിശാസ്ത്രക്കാരും. ഒരിക്കൽ ഒരു കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പൊതി തട്ടിപ്പറിച്ച കാക്കോത്തിയെയും മുരളിയെയും നാട്ടുകാർ പിന്തുടർന്നു. ഓടുന്നതിനിടയിൽ വയലിന്റെ വരമ്പത്ത് വെച്ച് വത്സല ടീച്ചർ മുരളിയെ കണ്ടു. കയ്യോടെ പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു.
3: ഇവരാ വികൃതി ചേർക്കാൻ കക്ക നടക്കായിരുന്നു. എടാ, ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിന്റെ സ്ഥിതി? സത്യം പറയണം, നിനക്ക് വിശന്നിട്ടാണോ കേട്ടത്? പറടാ, ചോദിച്ചു കേട്ടില്ലേ?
4: എന്താ വത്സല, ഇത് നീയും കുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? മുരളി, കരയാതെ. എന്തിനാ കുട്ടി സ്കൂളിലും കയറാതെ വീട്ടിലും കയറാതെ അലഞ്ഞു നടക്കുന്നത്? എന്താ നിന്റെ പ്രശ്നം? നീ എന്നോട് പറ.
3: നിപ്പുണ്ടില്ലേ അഹങ്കാരം, അഹങ്കാരം.
4: വത്സല നിന്റെ ടീച്ചറല്ലേ മോനെ, ടീച്ചർ വഴക്കു പറഞ്ഞെന്ന് വെച്ച് ഇങ്ങനെ കരയാമോ? മോന്റെ പഠിപ്പ് നിർത്തിയെന്നും വല്ലവരുടെ കൂടെ അലയുവാണെന്ന് അറിഞ്ഞപ്പോൾ ടീച്ചർക്ക് എന്ത് വിഷമവരെന്ന് അറിയാമോ? നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ടീച്ചർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഏ, കരയാതെ, കണ്ണു തുടക്കി. ഞാനും നിന്നെ പോലെ തന്നെ ആയിരുന്നു. ആരുമില്ലായിരുന്നു എനിക്കും. വൈകുന്നേരങ്ങളിൽ വള്ളം ഒന്നാൻ പോകുമ്പോൾ 2.5 ചക്രം കിട്ടും. അതുകൊണ്ടായിരുന്നു എൻ്റെ പഠിപ്പും ഭക്ഷണവുമൊക്കെ. പഠിപ്പ് മാത്രം കളയരു കുഞ്ഞെ. നിന്റെ പഠിപ്പിനുള്ള ചെലവ് മുഴുവൻ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നീ നിന്റെ വീട് വിട്ട് എങ്ങും പോകരുത്. അവരാരും നിന്നെ നോവിക്കാതെ ഞങ്ങൾ നോക്കാം. വരൂ. ഞാൻ പറയുന്നത് കേൾക്കാതെ പിന്നെ ആ തെണ്ടക്കാരുടെ കൂടെ പോവാണെങ്കിലേ എല്ലാവർക്കും ഇതുവരെ ഞാൻ കേസ് കൊടുക്കും.
3: കേസ് കൊടുത്ത് നിന്നെ ജയിലിൽ പിടിച്ചിടും. പോലീസുകാരെ, നിന്നെയും നിന്റെ കൂട്ടരെയും

0: പിടിച്ച് ചമ്മന്തിയാക്കും. ഇരി ഇരിക്ക്, നിനക്ക് വിശന്നിട്ടാണോ കക്കാൻ പോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദേ ഇത് മുഴുവൻ നീ തിന്നു തീർക്കണം ഒറ്റയിരിപ്പില്. കഴിക്ക്, മടിക്കണ്ട മുരളി, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത്. കഴിച്ചോളൂ, ഞാൻ നിന്റെ ടീച്ചറല്ലേ, എന്തിനാ പിന്നെയും കരയുന്നത്?
1: എനിക്ക് ഞാൻ വീട്ടിൽ പോകണ്ട, ഞാൻ പോവില്ല, ഒരിക്കലും ഞാൻ പോവില്ല.
0: ആ ശരി ശരി, നീ കഴിക്ക്, ഞാൻ നിന്നെ വിടുന്നില്ല, ഇവിടെ നിർത്തി പഠിപ്പിക്കാം. പക്ഷെ നീ സത്യം ചെയ്യണം, ഇനി മേലിൽ ആ തെണ്ടക്കാരുടെ കൊടുത്തി പോവില്ലെന്ന്. സത്യം ചെയ്യ, നിന്റെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യണം. എന്നെ കൊണ്ട് സത്യം ചെയ്യ്. ചോറിന്റെ മുമ്പിലിരുന്ന സത്യം തെറ്റിയാ കണ്ണുകൂട്ടിപ്പോ. കഴിക്ക്.
2: മിടുക്കനായ മുരളിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയതിന്റെ സന്തോഷത്തിൽ വത്സല ടീച്ചർ സുഖമായി ഉറങ്ങി. എന്നാൽ മറ്റൊരിടത്ത് കാക്കോത്തിക്ക് ഉണ്ണാനോ ഉറങ്ങാനോ കഴിഞ്ഞില്ല. അവളെ സമാധാനിപ്പിക്കാൻ കഴിയാതെ മൂപ്പനും വിഷമിച്ചു. ഒരു ദിവസം റോഡിലൂടെ അലക്ഷ്യമായി നടന്നു നീങ്ങിയ കാക്കോത്തിയെ പൂവാച്ചു കണ്ടു. അവളെ പിടികൂടാനുള്ള അയാളുടെ ശ്രമങ്ങൾ വീണ്ടും തുടങ്ങി. മറ്റൊരിടത്ത് ഗ്രാമത്തിലെ അമ്പലത്തിൽ വത്സല അന്നദാനം നടത്തുകയായിരുന്നു. തിരിച്ചു വരുന്ന വഴി മുരളിയോടായി അവർ തന്റെ വാവാച്ചിയെക്കുറിച്ച് പറഞ്ഞു.
3: ഇങ്ങനെ എപ്പോഴും ടീച്ചർ,
0: ചിങ്ങത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ഇന്ന് വാവച്ചിയുടെ പിറന്നാളാ.
3: ആരുടെ?
0: എന്റെ അനിയത്തിയുടെ.
3: ടീച്ചർക്ക് അനിയത്തിയുണ്ടോ? എവിടെ?
0: എവിടെയോ അറിയില്ല. അവളെ ആരെങ്കിലും ഊട്ടുന്നുണ്ടെങ്കിൽ, അവള് സുഖമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഉണ്ടാവും എന്നാ എന്റെ അച്ഛന്റെയും വിശ്വാസം. ആ കടം തീർക്കുക, ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്കെല്ലാം.

0: മുരളിയും അമ്പലത്തിൽ നിന്നിറങ്ങിയ അതേ നിമിഷത്ത് തന്നെ കാക്കോത്തി ആ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നും അറിയാതെ കാക്കോത്തിയും എല്ലാവരുടെയും കൂടെയിരുന്ന് സദ്യയുണ്ട്. ഇന്നും വത്സലയ്ക്ക് തൻ്റെ വാവാച്ചി ഒരു കുഞ്ഞാണ്. അവർ ഒരുമിച്ചു പാടിയ കണ്ണാന്തുമ്പി എന്ന പാട്ട് ഇപ്പോഴും വത്സലയുടെ ചുണ്ടിൽ നിന്നും മാഞ്ഞിട്ടില്ല. മുരളി വത്സലയ്ക്ക് അപ്പോഴേക്കും സ്വന്തം മകനെ പോലെ പ്രിയങ്കരനായി മാറിയിട്ടുണ്ടായിരുന്നു. പുതിയ യൂണിഫോമും പുസ്തകം വാങ്ങിക്കാനുള്ള കാശും മുരളിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു. രണ്ടാമതായി അധ്യയനം ആരംഭിക്കാൻ പോകുന്ന മുരളിയെ അവർ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ പുസ്തകം വാങ്ങിക്കാനായി കടയിൽ നിന്ന മുരളിയെ കാക്കോത്തി വീണ്ടും കണ്ടുമുട്ടി.
1: മുരളി, നീ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കിന്ന് അറിയാമോ? വാ എന്റെ
2: കാക്കോത്തി. ഞാൻ പറയാനല്ല പറഞ്ഞ
3: െ കൊണ്ടല്ലേ പെണ്ണ് വരുന്നത്?
1: മുരളി,
4: നീ എവിടെ പോയിരുന്നു ചെറുക്ക?
2: എന്നെ ടീച്ചർ കൊണ്ടുപോയതോ?
4: മോൻ പോയത് പിന്നെ ഇവിടെ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാമോ?
3: നീ ഈ കൂട്ടമിട്ട് എവിടേക്കും പോണ്ട ചെക്ക, നിനക്കിവിടെ എന്തൊരു കുറവ്?
1: ഇല്ല, ഇവൻ പോവില്ല, നമ്മൾ വിട്ട് പോവില്ല, ഞാൻ വിടില്ല.
2: ഞാൻ പോയി ടീച്ചറോട് കണ്ടുവരാം.
1: വേണ്ട, നീ എങ്ങും പോണ്ട, എന്നെ വിട്ടു പോവില്ല എന്ന് സത്യം ചെയ്. സത്യം ചെയ്യടാ, എന്നെ കൊണ്ട് സത്യം ചെയ്.
2: സത്യം കാക്കോത്തി വിട്ട് ഞാൻ എങ്ങും പോവില്ല.
0: ബന്ധങ്ങളുടെ വേലിക്കെട്ടുകൾ മുരളിയെ അപ്പോഴേക്കും വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. തന്നെക്കാളേറെ തന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്ത വത്സല ടീച്ചറെ പിരിയണമെന്ന് മുരളിക്കില്ല. പക്ഷേ കാക്കോത്തിയുടെ

0: കണ്ണുനീരും പരിഭവവും കണ്ടില്ല എന്ന് വെക്കാനും അവനാവില്ല. അങ്ങനെ അവൻ വീണ്ടും നാടോടികളുടെ കൂടെ കൂടി. മുരളി തിരിച്ചു വന്ന സന്തോഷത്തിൽ ആടിയും പാടിയും ആ രാത്രി എല്ലാവരും ആസ്വദിച്ചു. എന്നാൽ ആ രാത്രി തന്നെ പോലീസ് നാടോടി കൂട്ടത്തെ വളഞ്ഞു. ഒളിച്ചിരുന്നതുകൊണ്ട് കാക്കോത്തിയെയും മുരളിയെയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും പോലീസ് കൊണ്ടുപോയി. വത്സല ടീച്ചറുടെ അരികിലേക്ക് തിരിച്ചു പോവുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ മുരളി കാക്കോത്തിയെയും കൂട്ടി വത്സല ടീച്ചറുടെ പടി കടന്ന് അകത്ത് കയറി. അകത്ത് വീടിനുള്ളിൽ മുരളിക്കായി വത്സല ടീച്ചർ വിളിക്കാത്ത ദൈവങ്ങൾ ബാക്കിയുണ്ടായിരുന്നില്ല. അവനെ കണ്ടതും സന്തോഷവും സങ്കടവും ദേഷ്യവുമെല്ലാം ഒരുമിച്ച് വത്സലയിലേക്ക് അലയടിച്ചു വന്നു. ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കടന്ന കാക്കോത്തിക്ക് അവിടമെല്ലാം വല്ലാതെ പരിചിതമായി തോന്നി. മുറ്റത്തെ മണ്ണും അത് ചെന്നവസാനിക്കുന്ന ഉമ്മറവാതിലും ആ ജനൽ കമ്പികളുമെല്ലാം അവളിൽ മൺമറഞ്ഞുകിടന്ന ഓർമ്മകളെ തഴുകിയുണർത്തി. ഒടുവിൽ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോ കൂടി കണ്ടതോടെ കാക്കോത്തി അറിയാതെ കരഞ്ഞുപോയി. അതെ, അവിചാരിതമെങ്കിലും അവൾ എത്തേണ്ട വീട്ടുമുറ്റത്തു തന്നെ കാലം അവളെ കൊണ്ടുചെന്നെത്തിച്ചു. വർഷങ്ങൾക്കിപ്പുറവും ചേച്ചിയെയും അച്ഛനെയും തിരിച്ചറിയാനും ആദ്യമായി അവർക്കു വേണ്ടി ഒരിറ്റു കണ്ണുനീർ പൊഴിക്കാനും അവൾക്കായി. ബാല്യത്തിലെ നിറമങ്ങാത്ത ഓർമ്മകളെല്ലാം അവളിലേക്ക് ഒന്നൊന്നായി അലയടിച്ചു ചേർന്നു. ഒരുമിച്ചു കളിച്ചതും കഴിച്ചതും പഠിച്ചതും എല്ലാം. കൂട്ടത്തിൽ അവളെ അവിടെ നിന്ന് പറിച്ചെടുത്ത പൂവാച്ചുവിനെയും. ഭയവും നിസ്സഹായതയും അവളെ പിടിച്ചു കുലുക്കി. കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും കാട്ടിലേക്ക് തന്നെ അവൾ ഓടിയെടുത്തു. എന്നാൽ അവിടെയും പൂവാച്ചു അവളെ വിട്ടില്ല. ഒരു മൽപ്പിടുത്തത്തിനൊടുവിൽ ഐതിഹ്യത്തിലെ കാക്കൂത്തിയെ പോലെ തന്നെ സ്വയരക്ഷയ്ക്കായി അവളും കൊന്നു. നിറച്ചാർത്താകേണ്ടിയിരുന്ന അവളുടെ ജീവിതത്തെ പറിച്ചെറിഞ്ഞ് പൂവാച്ചുവിനെ. അപ്പോഴേക്കും മുരളിയും വത്സലയും അച്ഛനുമെല്ലാം അവിടെ എത്തിയിരുന്നു. മതിൽക്കെട്ടിനുള്ളിൽ ഒളിച്ചിരുന്ന കാക്കൂത്തിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചതും കരഞ്ഞുകൊണ്ട് അവൾ വത്സലയെ വിളിച്ചു. വർഷങ്ങളായി വത്സല കേൾക്കാൻ കാതോർത്തിരുന്ന ആ വാചകം, ചേച്ചി എന്നത്.
1: ചേച്ചി, ബാബാ, ആ

ബന്ധങ്ങളുടെ കടലാഴം വരച്ചുകാട്ടിയ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ അവസാനിക്കുന്നത് ഹൃദ്യമായ കൂടിച്ചേരലുകളിലൂടെയാണ്. എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും. അതുകൊണ്ടുതന്നെ ഈ ഒത്തുചേരൽ കാലം കരുതി വെച്ച കാവ്യനീതിയാണ്. ഗ്രാമീണ ഭംഗിയും കുട്ടിക്കഥകളും കലർപ്പില്ലാത്ത സ്നേഹവും ഫാസിൽ എഴുതി കമൽ സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ നിലകൊള്ളാൻ കാരണങ്ങൾ പലതാണ്. നാടോടിക്കൂട്ടരുടെ വേറിട്ട ജീവിതവും അധികം ചർച്ച ചെയ്യപ്പെടാത്ത ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ബന്ധവുമൊക്കെ ചിത്രം മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകിയ കണ്ണാൻ തുമ്പി പോരാമോ എന്ന ഗാനം ഇന്നും മലയാളികൾക്ക് വാത്സല്യത്തിന്റെയും വിരഹത്തിന്റെയും പാട്ടാണ്. കാക്കോത്തി എന്ന നാടോടി പെണ്ണായി വിസ്മയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച രേവതിക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡും ലഭിച്ചു. വത്സല ടീച്ചറായി അംബികയും മുരളിയായി കിരൺ വർഗീസുമാണ് അണിനിരന്നത്. ഒരപ്പൂപ്പൻ താടിയെപ്പോലെ സ്നേഹത്തിന്റെ പ്രതീകമായി എല്ലാത്തിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് ലളിതമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രം ഇനിയും കാണാത്തവർ

0: തീർച്ചയായും കാണുക.
1: സിനിമ കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതു ഇടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുവാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാലും ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം തന്നെ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. കല്ലോലിനി നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. പഴയ പാട്ടുകൾ പുതിയ തലമുറയ്ക്ക് ഏറെക്കുറെ സുപരിചിതമാണ്. കവർ സോങ്സും അൺപ്ലഗ്ഡ് വേർഷൻസുമൊക്കെ പഴയ പാട്ടുകൾക്ക് പുതുമ നൽകുന്നു. അങ്ങനെ പുതിയതാകാൻ താല്പര്യമില്ലാതെ പഴയ ഭംഗിയോടുകൂടി നിൽക്കുന്ന നിരവധി പാട്ടുകൾ മലയാള സിനിമാ സംഗീതത്തിനുണ്ട്. അത്തരത്തിൽ കുറച്ച് പാട്ടുകളുള്ള സിനിമയാണ് മായാവി. MS ബാബുരാജ് ആണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്.

1965 മായാവി എന്ന ചിത്രം പുറത്തിറങ്ങിയത്. 58 വർഷത്തെ പഴക്കമുണ്ടെങ്കിലും ഈ ചിത്രത്തിലെ ഗാനങ്ങളൊക്കെയും പഴയ പാട്ടിന്റെ ആസ്വാദകർക്കിടയിൽ പുതുമയോടെ തന്നെ നിൽക്കുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങളുടെ ഈ മനോഹാരിതയ്ക്ക് കാരണം MS ബാബുരാജിന്റെ സംഗീതമാണ്. ബാബുക്കയുടെ ഗാനങ്ങൾ ശ്രോതാക്കൾക്കിടയിൽ ഒരു വികാരം തന്നെയാണ്. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രേംനസീറും ഷീലയുമാണ്.

സസ്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1970 പുറത്തിറങ്ങിയ ചിത്രമാണ് ത്രിവേണി. ത്രിവേണി എന്നാൽ മൂന്ന് പവിത്രമായ നദികളുടെ സംഗമം എന്നാണ്. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ മൂന്ന് പേരാണ്, ശിവരാമൻ, തങ്കമ്മ, ദാമോദരൻ. ഈ മൂന്ന് പേരുടെ ജീവിതകഥയാണ് ചിത്രം പറയുന്നത്. ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം നദിയും കായലും ഒക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കായലിന്റെയും തോണിയുടെയും കാറ്റു വീശുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങളാണ് ഓടിയെത്തുന്നത്.

പഴയ പാട്ടുകളുടെ വരികൾക്ക് ശ്രോതാക്കൾ ഏറെ പ്രാധാന്യം നൽകിയിരുന്നു. അക്കാലത്തെ മലയാള ഗാനങ്ങൾക്ക് കാവ്യഭംഗി വളരെ കൂടുതലായിരുന്നു. പാട്ടിന്റെ ഈണത്തോടൊപ്പം അതിന്റെ വരികളും സംഗീത ആസ്വാദകർ ഏറെ ആസ്വദിച്ചിരുന്നു. പാട്ടിന്റെ വരികളിലൂടെ നമുക്കതിന്റെ ദൃശ്യവും സങ്കല്പിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ മനോഹരമായ ഒരു ഗാനമാണ് 1977 പുറത്തിറങ്ങിയ അംഗീകാരം എന്ന ചിത്രത്തിലെ എസ് ജാനകി പാടിയ ഗാനം.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കടത്തനാട്ടുമാക്കം 1978 പുറത്തിറങ്ങിയ ചിത്രമാണ്. പ്രശസ്തമായ ഇലവണ്ണൂർ മഠത്തിലെ ഒരേ ഒരു പെൺസന്ധതിയാണ് മാക്കം. 4 സഹോദരങ്ങളുടെ ഒരേ ഒരു സഹോദരിയാണെങ്കിലും മാക്കം വളരെ ധൈര്യശാലിയായ ഒരു പെൺകുട്ടിയായിരുന്നു. ചിത്രത്തിൽ മാക്കം എന്ന കഥാപാത്രം ഷീലയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മാക്കം അവളുടെ സഹോദരങ്ങളിൽ നിന്നും അവരുടെ ഭാര്യമാരിൽ നിന്നും നേരിടുന്ന ചതിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ദേവരാജൻ മാഷിന്റെ സംഗീതമാണ് ചിത്രത്തിലുള്ളത്.

കല്ലോലിനി. ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സഗമ പനി സഗ മ ഗ പനി സ ബ മ ഗ ബ മ ഗ ബ മ ഗ സ നി സ ബ

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കലാപ്രബോധിനിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്. എറണാകുളമാണ് സ്വദേശം. എൻ്റെ വീട്ടിൽ മമ്മി, ഡാഡി, ഹസ്ബൻഡുണ്ട്. ഹസ്ബൻ്റെ പേര് നെവിൽ. മോനുണ്ട്. മോൻ്റെ പേര് അലസ്റ്റർ എന്നാണ്. പിന്നെ അപ്പ, അമ്മ, അനിയത്തി, അങ്ങനെ എല്ലാവരും ഉണ്ട് വീട്ടിൽ. എല്ലാവർക്കും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ, കുഞ്ഞിലെ എൻ്റെ അപ്പ എന്നെ പഠിപ്പിച്ചു തുടങ്ങിയ പാട്ടാണ്. പക്ഷേ ഒരു ഒന്നൊന്നര വയസ്സ് അല്ലെങ്കിൽ രണ്ട് വയസ്സ് സമയത്ത്, ആ ഒരു പ്രായത്തിൽ ആദ്യമേ തന്നെ അപ്പക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പയുടെ പേര് മെൽബൺ എന്നാണ്. അപ്പ പഠിപ്പിച്ചു തുടങ്ങിയത് ഈ പാട്ടുകളാണ് കൂടുതലും പഠിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും ആദ്യം ഞാൻ പഠിച്ച പാട്ടായിട്ട് അപ്പ പറയാറുള്ളൊരു പാട്ടാണ് ഈ അല്ലിയാമ്പലെന്ന് തുടങ്ങുന്ന ഗാനം. അതുകൊണ്ടാണ് ഈ പാട്ട് തന്നെ ആദ്യമായിട്ട് പാടി അങ്ങ് തുടങ്ങിയത്. അതുകൂടാതെ കുറച്ച് പാട്ടുകളും കൂടെ അപ്പക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് പാട്ടുകളും കൂടെ ഉണ്ട്. അതിലൊന്നാണ് കായാമ്പു എന്ന് തുടങ്ങുന്ന ഗാനം.

ഇങ്ങനെ കുറച്ച് പാട്ടുകൾ അപ്പ സ്ഥിരമായിട്ട് പാടിപ്പിക്കുന്ന കുറച്ച് പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് പാട്ട് വലിയ ഇഷ്ടമാണ്, പാടാനും കേൾക്കാനും. ചില സമയത്ത് പാട്ട് പറഞ്ഞിട്ട് പാടിയില്ലെങ്കിൽ അതിനും ചിലപ്പോൾ വഴക്ക് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ അപ്പയും അമ്മയും ഒരുപോലെ രണ്ടുപേർക്കും പാട്ടിഷ്ടമാണ്. അമ്മയുടെ പേര് സിന്ധു എന്നാണ്. അമ്മക്ക് കുറച്ചുകൂടെ പാട്ടുമായിട്ട് കുറച്ചധികം ബന്ധമുണ്ടെന്ന് പറയേണ്ടി വരും. കാര്യം അമ്മയുടെ ഗ്രാൻഡ് ഫാദറാണ് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ. മലയാള സിനിമയിൽ ആദ്യകാലത്തുണ്ടായിരുന്ന കുറച്ച് നടനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗായകനും ഒക്കെയാണ് അപ്പാപ്പൻ. അപ്പോൾ അപ്പാപ്പൻ്റെതായിട്ടുള്ള ഒരു പാട്ട് പാടാതെ വയ്യ. അതിനകത്ത് പണ്ടത്തെ ജീവിത നൗക എന്ന് പറയുന്ന

സിനിമയില് അപ്പാപ്പനും അതുപോലെ തന്നെ അമ്മാമ്മയും കൂടെ രണ്ടുപേരും പാടി അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പാടിയിട്ടുള്ള ഒരു ഗാനമാണ് അടുത്തായിട്ട് എനിക്ക് പാടാനുള്ളത്. അതെങ്ങനെയാണ്?

പിന്നെ പാടിയിരിക്കുന്നത് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ എന്ന് പറയുന്ന പാപ്പനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള പുഷ്പമേലിയാസ് എന്നാണ് നമ്മൾ സ്നേഹത്തോടെ കൊല്ലത്തമ്മാമ എന്ന് വിളിക്കും. അപ്പോൾ അമ്മാമ്മയുടെയും കൂടെ ഒരു പാട്ടാണിത്. അപ്പോൾ കുഞ്ഞിലെ ഈ പറയുന്ന പാട്ടും അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുമാണ് നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാട്ട് ഇഷ്ടമാണ്, പക്ഷെ പാട്ട് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ പാട്ടുകളാണ് കൂടുതലും അപ്പയും അമ്മയും അതുപോലെ തന്നെ അങ്കിൾമാരും ഒക്കെ പാടി കേട്ടിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ ഒരു കല്യാണത്തിനോ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ എല്ലാവരും കൂടി ചേരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കുറേ പാട്ടുകൾ പാടും. അതിൽ സ്ഥിരമായിട്ട് വരാറുള്ള മറ്റൊരു പാട്ടാണ് സൂര്യകാന്തി എന്ന് പറയുന്ന പാട്ട്. അതിൻ്റെ രണ്ടുപേരെയൊന്ന് പാടാം.

സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് പാലാരിവട്ടം സെന്റ് വിൻസെന്റ് പോളിലാണ്, 4 വരെ പഠിച്ചത്. അപ്പോൾ അവിടെ നമ്മുടെ പ്രിൻസിപ്പളായിരുന്ന, അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന സിസ്റ്റർ മിനിയാണ് എന്നെ ആദ്യമായിട്ട് മൈക്ക് പിടിപ്പിച്ച് പാട്ട് പാടിക്കുന്നത്. അപ്പം ആ ഒരു പാട്ട് അതിന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. കുഞ്ഞിലെ ഈ പറഞ്ഞ പോലെ യു കെ ജിയിൽ പഠിക്കുമ്പോഴാണ് ഈ ആദ്യത്തെ പാട്ട് പാടുന്നത്. അത് ഒരു ഭക്തിഗാനമാണ്, അതൊന്ന് പാടാം.

ഈ പാട്ടും ഈ പറഞ്ഞ പോലെ ആ സമയത്ത് മിൻമിനി എന്ന് പറയുന്ന ഒരു ഗായിക വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്ന ശബ്ദത്തോടുകൂടിയ ഒരു പാട്ടാണ്. അപ്പം ആ പാട്ടിനോടും പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അപ്പം അങ്ങനെ സ്കൂളിംഗ് ഒക്കെ ഒരു 4th വരെ ഇങ്ങനെ പള്ളികളിലും അല്ലെങ്കിൽ കുർബാനയ്ക്കും ഒക്കെ ഉള്ള പാട്ടുകളാണ് കൂടുതലും നമ്മൾ പാടിയിട്ടുള്ളത്. പിന്നെ 4th കഴിഞ്ഞ് 5th ഓൺവേർഡ്സ് ആണ്, 5th to 10th ആണ്

പത്താം ക്ലാസ് വരെ മേരിമാതാ തൃക്കാക്കരയിൽ പഠിച്ചത്. അവിടെ കുറച്ചും കൂടെ ഈ പറയണ പോലെ പാട്ടുകളും അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്ന കേൾക്കുന്നത് തന്നെ അപ്പോഴാണ്. ആദ്യമായിട്ട് യൂത്ത് ഫെസ്റ്റിവലിനാണെങ്കിലും കൂടുതലായിട്ടും ഗ്രൂപ്പ് ഇവന്റ്സിനാണ് കൂടുതലും പോയിട്ടുള്ളത്. എന്നാലും സ്കൂളില് എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ രാധികയാണ്. അപ്പൊ രാധിക പാടി കേട്ടിട്ടുള്ള ഒരു പാട്ട്, അത് എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ അത് 5 അല്ലെങ്കിൽ 5th ഓൺവേർഡ്സ് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അത് പ്ലസ് ടു ആയിട്ടും പാടി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ പാട്ടുകൾ അപ്പോഴും ഇങ്ങനെ നമ്മള് സ്ഥിരം എന്ന് പറയണ പോലെ പാടുന്ന ഒരു പാട്ടാണ്. അതൊന്നും

നല്ലൊരു ലളിതഗാനമാണ്. പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഇത് ഇടക്കിടക്ക് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് സ്കൂളിൽ KCSL എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ എല്ലാ വർഷവും കോമ്പറ്റീഷൻസ് ഉണ്ടാവും, ലൈറ്റ് മ്യൂസിക്കും. അങ്ങനെ ആ സമയത്ത് ഈ പറയുന്ന ഈ സെയിം പാട്ട് തന്നെ ബേബി ടീച്ചറാണ്, ഞങ്ങൾക്ക് അവിടെ മ്യൂസിക് ടീച്ചർ ബേബി എന്ന് പറഞ്ഞ ടീച്ചറാണ്. ബേബി ടീച്ചർ ഇപ്പൊ ജസ്റ്റ് റിട്ടയർ ചെയ്തു മേരിമാതേന്ന്. ടീച്ചറാണ് ഈ പാട്ട് പഠിപ്പിച്ചു തന്നത് ശരിക്ക്, കാര്യം ഞാൻ പാടുന്നത് വേറെ രീതിയിലാണ്. പക്ഷെ ടീച്ചർ നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു തന്ന പാട്ടാണ്. ടീച്ചർ KCSL എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്രൈസ്തവ ഭക്തി ഗാനങ്ങൾ അതിനകത്ത് നമ്മൾ പാടുന്നത്. അപ്പം എൻ്റെ അന്ന് മലയാളം പഠിപ്പിച്ചിരുന്ന അന്നമ്മ ടീച്ചർ ഈ വാക്കുകളൊക്കെ എൻ്റെ ലിറിക്സൊക്കെ ഒന്ന് മാറ്റി അത് ഒരു ഭക്തിഗാനമായിട്ട് ഒന്ന് മാറ്റുകയാണ് ചെയ്തത്. അപ്പം അത് പാടി ശരിക്കും 8th, 9th, 10th 3 വർഷം അടുപ്പിച്ച് ഈ KCSL സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഈ പാട്ടിന്. അപ്പൊ അന്നും ഈ സെയിം പാട്ട് തന്നെ, പക്ഷെ ലിറിക്സ് ചെറിയൊരു വ്യത്യാസത്തിലാണെന്ന് പാടിയിട്ടുള്ളത്. അതിന്റെ ജസ്റ്റ് 2 വരി ഒന്ന് പാടാം.

മൂന്ന് വർഷം അടുപ്പിച്ച് ഒരു പ്രൈസൊക്കെ കിട്ടിയോണ്ടാവും ആ പാട്ടിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ 10th വരെ കുറേ യൂത്ത് ഫെസ്റ്റിവലിനും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ശരിക്കും പാട്ടങ്ങനെ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഒന്നും പാട്ടിനെ പറ്റിയില്ല. കേട്ട് പഠിക്കും, അതാണ് പാട്ടിനോടുള്ള ഒരു ഇഷ്ടവും ഒരടുപ്പും. പിന്നെ അത് കഴിഞ്ഞ് ഒരു +2 സമയമൊക്കെ ആയപ്പോഴേക്കും കുറച്ചുകൂടെ ആൽബം സോങ്സൊക്കെ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന കുറേ സമയമാണ്. ഇപ്പം TVയിലാണെങ്കിലും ഒരുപാട് ചാനലുകളൊന്നും ഇല്ല, എന്നാലും കുറച്ച് കുറേ അധികം നല്ല ആൽബം സോങ്സ് ഉള്ളൊരു സമയമാണ്. അപ്പം ബാലഭാസ്കറിൻ്റെയൊക്കെ പാട്ടുകളെന്ന് സ്ഥിരമായിട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനകത്ത് കുറച്ച് ഒട്ടും നമുക്കിങ്ങനെ മാറ്റിവെക്കാൻ പറ്റാത്ത കുറേ നല്ല പ്രണയഗാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ഉള്ള കുറച്ച് പാട്ടുകളൊന്ന് പാടാമെന്ന് വിചാരിക്കുന്നു.

ഒരു 10th വരെയുള്ള ഓർമ്മകൾ ഈ പാട്ടുകളിലാണ് കൂടുതലും നിൽക്കുന്നത്. യൂത്ത് ഫെസ്റ്റിവലും ഇങ്ങനെയുള്ള ആൽബം സോങ്സും. ദെൻ 12th വന്നപ്പം കുറച്ചും കൂടെ സീരിയസ് ആയി. പഠിത്തമൊക്കെ ഞാൻ കൊമേഴ്സ് ആണ് എടുത്തത്. അപ്പം കുറച്ച് ആ ഒരു പഠിത്തമാണ് കൂടുതലായിട്ടും അന്നേരം ഉണ്ടായിരുന്നത്. അവിടെയും എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നത് വിദ്യ. വിദ്യയും ഇപ്പം പഠിപ്പിക്കുവാണാളും. പാട്ട് പഠിച്ചിട്ടുള്ള കുട്ടിയാണ് വിദ്യ. വിദ്യയുടെ കൂടെയാണ് കൂടുതലും പ്രയർ സോങ്സ് പാടാനായിട്ട്. അപ്പം രാവിലെ തന്നെ രണ്ടുപേരും കൂടെ പ്രയർ സോങ് പാടാൻ പോകും. പ്രയർ സോങ് കഴിഞ്ഞ് ഒരു നാഷണൽ ആന്തവും കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിലേക്ക് വരും. യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ അവിടെയും ഉണ്ടായിരുന്നു. എന്നാലും അത്രയും മേരിമാത അതിലുണ്ടായിരുന്ന അത്രയും ഒരു ഇൻവോൾവ്മെന്റ് കുറവാണ് ആ സമയത്തൊക്കെ. അവിടെയും ഈ പറഞ്ഞ അഖിലും ചന്ദനവും തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. ലളിതാനൊക്കെ വേറെ കൂടുതൽ പാട്ടുകളൊന്നും പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു തരാനും ആളുകൾ കുറവായിരുന്നു. പ്ലസ് ടുവിൽ അതുകൊണ്ട് അധികം പാട്ടുകൾ പുതിയതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പണ്ടത്തെ പാട്ടുകൾ തന്നെയൊക്കെ പാടി അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകാരുടെ ഇടയിലൊക്കെ അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി വന്നപ്പോഴാണ് പഠിച്ചത്. ഭാരത് മാതയിലാണ് ഡിഗ്രി. ബികോം എം കോം പി ജിയും ചെയ്തത് അവിടെ തന്നെയാണ്. ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പം അവരുടെ ഇടക്കും ഈ പറഞ്ഞ പോലെ പാട്ടുകൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇരുത്തി പാട്ട് പാടിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കുറേ ക്ലാസ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഒരു പാട്ട് പാടിക്കും. അങ്ങനെ പാട്ട് പാടുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്നേരവും പാടിക്കൊണ്ടിരുന്ന അഖിലും ചന്ദനവും വിട്ടിട്ടില്ല. അത് അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും അന്നേരം ഉണ്ടായിരുന്ന കുറച്ച് അല്ലെങ്കിൽ കൂടുതലും മെലഡി സോങ്സ് ആണ് കൂടുതലും ഞാൻ പാടാറുണ്ടായിരുന്നതും അവർ പാടിക്കുന്നതും അത് തന്നെയാണ്. അപ്പം അതിൽ മെയിനായിട്ടുള്ളൊരു പാട്ടാണ് 1000 കണ്ണുമായി എന്ന് പറഞ്ഞ പാട്ട്. 1000 കണ്ണുമായി അത് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഇടയിലും നമ്മൾ ഒന്നിടക്കൊന്ന് പാടാൻ പറയുമ്പോൾ പാടുന്ന പാട്ടാണ്. അതിൻ്റെ ഒരു നല്ല വരി പാടാം.

ഈ പാട്ട് പാടുമ്പോഴത്തേക്കും കൂടുതലും നമുക്കൊരു സിനിമ കാണുമ്പോഴും നമുക്കറിയാൻ പറ്റും ഒരു ഗ്രാൻഡ് മദർ ഒരു ഗ്രാൻഡ് ചൈൽഡ് ആയിട്ടുള്ളൊരു റിലേഷനാണ് എനിക്കും. എൻ്റെ അമ്മച്ചീനെ ഒരുപാട് മിസ് ചെയ്യും ഈ പാട്ട് കേൾക്കുമ്പോൾ. അമ്മച്ചിക്കും പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഈ പാട്ട് പാടുമ്പോഴും കൂടുതലും അമ്മച്ചീനെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അത്രയും ഭയങ്കര ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ് ആയിരം കണ്ണുമ എന്ന് പറയുന്നത്. പിന്നെ കൂടുതലും ആ സമയത്ത് പാടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പാടിച്ചിട്ടൊരു പാട്ട് മറന്നിട്ടും എന്തിനോ എന്ന് പറയുന്ന പാട്ടാണ്. അതും ഈ പറയുന്ന പോലെ ഒരു പ്രണയഗാനമാണ്. കുറേയൊക്കെ വിരഹമൊക്കെ കൂടെ വരുന്ന ഒരു സോങ്ങാണ്. അതൊന്ന് പാടാം.

ഇതൊക്കെയാണ് കോളേജ് ലൈഫിൽ കൂടുതലായിട്ടും പാടിയിട്ടുള്ള പാട്ടുകൾ. പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ കോളേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞ പോലെ സെയിന്റ് തെരേസസ് കോളേജിലാണ് പ്ലേസ്ഡ് ആയത്. അപ്പോൾ അവിടെ നമുക്ക് കുട്ടികളും ക്ലാസ്സിലേക്ക് പെട്ടെന്ന് ആദ്യമായിട്ടൊക്കെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കുള്ളൊരു ചെറിയൊരു എന്താണ് ഒരു പേടിയോ ഒക്കെ ഉണ്ടാവും ആദ്യമായിട്ടൊരു ക്ലാസ്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ. അപ്പോൾ അന്നേരവും കുട്ടികൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ നമുക്ക് പാട്ട് ഇഷ്ടമാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് പാട്ടുകൾ പാടിക്കും. പാട്ട് പാടുമ്പോൾ ഉള്ളൊരു എന്താണ് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ ഉള്ളൊരു ആദ്യത്തെ ഉള്ളൊരു പേടി ഫീലിംഗ് പാട്ട് പാടുമ്പോൾ ശരിക്കും വരാറില്ല. അപ്പം പാട്ട് എവിടെ വെച്ചാണെങ്കിലും ആരെങ്കിലും പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാടുക എന്നുള്ളതാണ് ശീലം. ആ സമയത്തൊരു ബുദ്ധിമുട്ട്, ചിലപ്പോൾ സമയത്ത് ഒരു തൊണ്ടവേദനയാണ് അല്ലെങ്കിൽ സ്വരം മാറിയിരിക്കുമായിരിക്കും എന്നാൽ പോലും നമുക്ക് പാട്ട് പാടാൻ അത്രേ ഇഷ്ടമാണ്. പാട്ട് പാടാൻ പറഞ്ഞ ഉടനെ പാടും എന്നുള്ളത് ആണ് എന്താണ് എല്ലാവരും പറയാറുള്ളൊരു കാര്യം. ശ്രുതിനോട് പിന്നെ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നിൽക്കേണ്ടി വരില്ല, അപ്പം തന്നെ പാട്ട് കേൾക്കാം എന്നുള്ളത് എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്. അത്ര ഇഷ്ടമാണ് കേട്ടോ പാട്ട്. പാട്ട് പഠിക്കാൻ പറ്റാത്തതിൽ അങ്ങനെ സങ്കടമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ പാട്ട് പാടാനായിട്ട് ഇപ്പം ചില സമയത്തൊക്കെ ഇതിനിടക്ക് കാടിനല്ല അല്ലെങ്കിൽ പ്ലസ് ടുവിൽ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ ടെസ്സി. സിസ്റ്റർ ടെസ്സി എന്നെ ഒന്ന് പാടിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചായിരുന്നു. പക്ഷേ സിസ്റ്ററിൻ്റെ ഒരു ആൽബത്തിലാണ് പാടാനായിട്ട് സിസ്റ്റർ വിളിച്ചത്. അത് അൽഫോൺസ് സാറിൻ്റെ മ്യൂസിക്കുമായിരുന്നു. അപ്പം അന്നും ഈ പറഞ്ഞ പോലെ കുറച്ച് പേഴ്സണൽ റീസൺസൊക്കെ കാരണം പാടാൻ പറ്റിയില്ല. അന്നും ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ ആദ്യമായിട്ട് അപ്പോഴാണ് കാണുന്നത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ ചെന്ന് ആദ്യത്തെ ഒരു നാല് വരി പാടി നോക്കി പാടിയ റെക്കോർഡ് ചെയ്ത് തന്നതും ഒക്കെ കയ്യിലിരിപ്പുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ കുറച്ച് അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം അല്ലെങ്കിൽ പേഴ്സണൽ റീസൺസ് കാരണം നമുക്ക് പാട്ട് റെക്കോർഡിങ്ങിലേക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതൊരു ലൈക്ക് പിള്ളേർക്കുള്ളൊരു പാട്ടാണ്. അത് എങ്ങനെയാന്ന് തോന്നുന്നു, എനിക്ക് നോർമലി ലിറിക്സ് ഇച്ചിരി മാറ്റി പാടുന്ന ഒരാളാണ്. അത് അധികം ചിലത് ഓർമ്മയിൽ നിൽക്കാറില്ല. ചില സ്ഥിരം പാടുന്ന പാട്ടുകളാണെങ്കിൽ ഓർമ്മയിലുണ്ടാവും, അല്ലെങ്കിൽ ലിറിക്സ് ഇത്തിരി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ എൻ്റെതായിട്ടുള്ള വരികളൊക്കെ ഇട്ടിട്ടായിരിക്കും ഞാൻ പാടുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ ഒരു പാട്ട് ഇതാണ്, പാടാൻ പറ്റാതെ പോയൊരു പാട്ടാണ്.

അത്രേ ഓർമ്മയുള്ളു, ബാക്കി ഓർമ്മയില്ല. അത്രയും പാടിയിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതൊരു സങ്കടവും കൂടിയാണ്. പിന്നെ അപ്പം പാട്ട് അങ്ങനെ ഇപ്പം കോളേജിലേക്ക് വന്നപ്പോഴാണെങ്കിലും കോളേജ് പാട്ടിനും ഡാൻസിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് പാട്ട് പാടാനായിട്ട് ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. കുട്ടികളുടെ കൂടെ ആയിരിക്കുമ്പോൾ ചില പാട്ടുകൾ അല്ലെങ്കിൽ പഠിപ്പിച്ച് കുറേ അങ്ങ് ഒരു മണിക്കൂർ ഒറ്റ സ്ട്രെസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ചിലപ്പോൾ നമ്മളൊന്ന് ബാക്കി റിവിഷൻ എല്ലാം കഴിയുമ്പം ഒന്ന് പാട്ട് പാടും. ചിലപ്പോൾ നമ്മൾ പാടും, ചിലപ്പോൾ കുട്ടികൾ പാടും. കുട്ടികൾ സാധാരണ പാടിക്കാറുള്ള ഇപ്പോൾ ഈ ഓൺലൈൻ സിസ്റ്റം ഒന്നും അല്ലാതിരുന്ന സമയത്ത്, ഓഫ്ലൈനിലായിരുന്ന സമയത്ത് അവർ പാടിക്കാറുണ്ടായിരുന്ന കുറച്ച് പാട്ടുകൾ, അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള പാട്ടുകളാണ്. വീട്ടില് ഈ പറഞ്ഞ പോലെ ഇപ്പൊ മോനുണ്ടായി കഴിഞ്ഞപ്പോ, എനിക്കൊരു മോനുണ്ട്, മോനിപ്പോ 8 വയസ്സാവാനായി. അപ്പോ അവനെ ഉറക്കാനായിട്ടും അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളുണ്ട്. അതില് ഒരു പാട്ട്

ഒരു ചേച്ചി അനിയത്തി ഒരു റിലേഷൻ കാണിക്കുന്ന ഒരു പാട്ടാണ് കൂടുതലും. എന്റെ അനിയത്തി ഞങ്ങൾ തമ്മിലൊരു 11 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും അവളെ പറ്റി എനിക്ക് ഓർമ്മ വരും. അപ്പം അവളുടെ പേര് അക്കു എന്നാണ് ഞാൻ വിളിക്കണത്, ലയ എന്നാണ് പേര്. അപ്പോൾ അപ്പയാണ് എനിക്ക് പേരിട്ടത്. അപ്പയുടെ ഒരു കസിൻ സിസ്റ്ററാണ് എന്റെ പേര് സജസ്റ്റ് ചെയ്തത്. പക്ഷെ എന്റെ അനിയത്തിയുടെ പേരിട്ടത് ഞാനാണ് ലയ എന്ന്. എനിക്ക് തോന്നി അങ്ങനെ ഒന്ന് ശ്രുതി ലയ എന്നൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്തിരുന്നോന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ ഇട്ടൊരു പേരാണ്. പക്ഷെ ഞാൻ വിളിക്കുന്ന അക്കു എന്നാണ്, ഇതുവരെ ലയ എന്നുള്ളൊരു പേര് ഞാൻ വിളിച്ചിട്ടില്ല. അപ്പൊ അവള് അവൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടിയാണ്. നമ്മൾ കൂടുതല് യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും എന്നുവെച്ചാൽ കൂടുതൽ പ്രാവശ്യം അല്ലെങ്കിൽ കൂടുതൽ സമയവും യാത്രയാണ് ലൈഫിൽ. അപ്പോൾ അന്നേരം കൂടെ ഹസ്ബൻഡും മോനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കേൾക്കാറുള്ള അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരുമിച്ചിരുന്ന് പാടാറുള്ള ഒരു പാട്ട്, ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ വരുമ്പോഴാണെങ്കിലും ആൾക്ക് പാട്ട് ഇഷ്ടമാണ്. അപ്പോൾ പാട്ട് പാടാനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും, എളുപ്പം പാടാൻ പറ്റിയ പാട്ട് ഏതാന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ പാടിയിട്ടുള്ളൊരു പാട്ട് ഒന്ന് പാടാം.

ഈ പാട്ടാണ് ഞങ്ങൾ സ്ഥിരം രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടാൻ പറയുമ്പോൾ പാടുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഇതിൽ ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിലും ഇൻസ്ട്രുമെൻസ് ഒക്കെ നന്നായിട്ട് വായിക്കും. ആള് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പറയുന്ന പോലെ തന്നെ പഠിച്ച് വായിക്കുന്ന ഒരു ആളാണ്. ഇപ്പം കീബോർഡൊക്കെ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളൊരു ക്രേസ് എന്ന് പറഞ്ഞാൽ ജിയോ ഷ്രെഡിൽ ആ ആപ്പിൽ കൂടുതലും പാട്ടുകൾ വായിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇഷ്ടം. അതുപോലെ വീട്ടിലാണെങ്കിലും ഡാഡി അല്ലെങ്കിൽ അനിയനുമൊക്കെ അനിയനും അനിയത്തിയൊക്കെ പാട്ട് താല്പര്യമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ പാട്ടുകൾ നമുക്ക് ലൈഫിലിങ്ങനെ എല്ലാ സ്റ്റേജസിലാണെങ്കിലും പാട്ടുകൾ ഒഴിച്ചുവിടാനാവാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതുപോലെ ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ

അല്ലെങ്കിൽ ഒരുപാട് ചില സമയത്ത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പം പാടാൻ, ചിലപ്പം പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം, എന്നാലും എനിക്ക് കേൾക്കുന്നതിലും കൂടുതൽ പാട്ട് പാടാനാണ് ഇഷ്ടം. അപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ അടുത്ത് വന്ന ചില പാട്ടുകളുണ്ടല്ലോ, ഈ ഏതാണ്,

0: ഇപ്പം നമ്മളൊരു പാടാനായിട്ട് പാട്ടെടുക്കുമ്പം മിക്കതും ഈ മെലഡി സോങ്സ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു സാഡ്നസ് ഫീൽ ചെയ്യുന്ന കുറച്ച് സോങ്സും ഒക്കെ വരാറുണ്ട്. അപ്പം ചിലപ്പം കേൾക്കണവർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇപ്പം കൂട്ടുകാരാണെങ്കിലൊക്കെ ചോദിക്കും ഇപ്പോഴും ഇങ്ങനെയുള്ള പതുങ്ങിയ പാട്ടുകൾ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ഞാൻ പാടുമ്പോൾ കുറച്ചും കൂടെ ഒന്നിച്ചിട്ട് വലിച്ചിട്ടായിരിക്കും പാടണേ. കാര്യം ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് അറിയാതെ സ്ലോ ആയി പോകുന്നതായിരിക്കാം. അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്. അതിൽ ഇപ്പം വേറൊരു പാട്ടെന്ന് പറഞ്ഞാൽ മന്ദാര ചെപ്പുണ്ടോ, അത് നമുക്ക് സ്ഥിരം കേൾക്കാറുള്ള ഒരു പാട്ടാണ്. എന്നാലും അതിനോട് പ്രത്യേക ഒരു ഇഷ്ടം നമുക്ക് തോന്നാറുണ്ട്. അതൊന്ന് പാടാം.
1: മന്ദാര ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതി

ഈ പാട്ട് ഇപ്പം കവർ സോങ്സ് ഒരുപാടുണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഒരുപാട് ഇതിന്റെ പാട്ടുകൾ നമ്മുടെ ബാലഭാസ്കറൊക്കെ പാടി അല്ലെങ്കിൽ വയലിനിൽ വായിച്ച് കേട്ടിട്ടുള്ള കുറെ നല്ല പാട്ടുകളിൽ ഈ പറയുന്ന ആയിരം കണ്ണുമായി, അതുപോലെ വരമഞ്ഞളാടിയ മന്ദാര ചെപ്പുണ്ട് ഒക്കെ നല്ല കുറെ പാട്ടുകളാണ്. അങ്ങനെ പാട്ടുകൾ കൂടുതലും ഇങ്ങനെയുള്ള പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പാട്ട് പാടാനായിട്ട് നമുക്കിങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പാടിയ പാട്ടുകൾ കുഞ്ഞിലേ തൊട്ട് പാട്ട് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല, എന്നാൽ പോലും അപ്പയും അമ്മയൊക്കെ ഒരുപാട് പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് അത് അങ്ങനെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് എത്രത്തോളം ആ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റി എന്നുള്ളത്, സപ്പോർട്ടുണ്ട് ശരിയാണ്, പക്ഷെ നമുക്കൊരു വർക്ക് ലൈഫിലേക്കൊക്കെ വരുമ്പോഴേക്കും അത് എങ്ങനെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണമെന്നുള്ളതൊരു ഡൗട്ടാണ്. എന്നാലും നമുക്ക് കുറേ മ്യൂസിക് ക്ലബും അതുപോലെയുള്ള കുറേ എന്താ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഒരുപാട് അവസരങ്ങൾ കിട്ടാറുണ്ട്. പക്ഷെ അവസരങ്ങൾ കിട്ടുമ്പോൾ എല്ലാവരും അത് നന്നായിട്ട് ഉപയോഗിക്കണുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നമ്മളുടെ തിരക്ക് വരുമ്പോൾ കുറേ നമ്മളങ്ങ് മാറ്റിവെക്കും, നമ്മുടെ ഇഷ്ടങ്ങൾ കുറേ അങ്ങ് മാറ്റിവെക്കും. പക്ഷെ പാട്ടിനോടുള്ള ഈ ഒരു ഇഷ്ടം ഇതുവരെ മാറ്റിവെക്കാൻ പറ്റിയിട്ടില്ല. അത് ഭയങ്കര എന്താണ് ഭയങ്കര വിഷമം തോന്നിയിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സമാധാനം കിട്ടും. അപ്പോഴും കേൾക്കണത് ചിലപ്പോൾ ഈ പറയുന്ന സാഡ് സോങ്സ് ആയിരിക്കും കേട്ടോ. എൻ്റെ കൂടുതലും ഇഷ്ടപ്പെട്ട പാട്ടുകൾ അങ്ങനത്തെയൊക്കെയാണ് വരണത്. മെലഡി അല്ലെങ്കിൽ അതിൽ തന്നെ കുറച്ച് ചിരി എന്താണ് വിരഹമൊക്കെ കൂടെ കലർന്നിട്ടുള്ള പാട്ടുകളായിരിക്കും കൂടുതലും വരുന്നത്. എപ്പോഴാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടാൻ പറയുമ്പം അങ്ങനെ ആയിരിക്കും അത് മനസ്സിൽ നിന്ന് വരണം. കാരണം കൂടുതലും പാടിയിട്ടുള്ളതും കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകളും അങ്ങനത്തെ തന്നെയാണ്. അപ്പം ഇതുവരെ ഞാൻ പാടിയത് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ പാട്ടുകളാണ്. അതിൽ കുറേ നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്.

ഓരോന്നിനും ഓരോ റീസൺസും ഉണ്ട് ഓരോ പാട്ടുകൾക്കും. ആ പാട്ട് പാടുമ്പോൾ നമുക്ക് ചിലർ ഓർമ്മ വരും, ചില ഇൻസിഡൻസ് ഓർമ്മ വരും, ചില സിറ്റുവേഷൻസ് ഓർമ്മ വരും, ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ സന്തോഷം വരും. അങ്ങനെയൊക്കെ ഉള്ള കുറേ പാട്ടുകളാണ് ഇപ്പോൾ പാടിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഒരു പാട്ടും കൂടെ പാടി നമുക്കത് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.

ഇങ്ങനെ ഒരു അവസരം തന്ന റേഡിയോ കൊച്ചിയോടും അതുപോലെ തന്നെ ഇത്രയും നേരം കേട്ടിരുന്ന ശ്രോതാക്കളോടും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് പറ്റട്ടെ എന്നുള്ളതാണ്. അവസരങ്ങൾ എപ്പോഴും വരണമൊന്നുമില്ല, പക്ഷെ വന്നാൽ തന്നെ അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.

0: തുടുത്ത് മധുരമാനത്തിൻ മുരളിയുമായെന്റെ അരികിൽ വരാമോ പെൺകൊടി നീ.
1: ഛീ ഛീ, ഈ മനുഷ്യൻ നാണല്ലേ.
2: ഭീം തങ്കട കിടത്തനെ കിടക്കട, ഭീം തങ്കട കിടത്തനെ കിടക്കട, ഭീം തങ്കട കിടത്തനെ കിടക്കട.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.